ഭാവം. സവസുരത്തി മേൽ സുഹൃത്തുക്കമായി സവ കീമത്ത് മേൽ കീമത്ത് പായി ജ്ഞാനി ത്യാനി ഗുർഗുരഹായി കണ്ണജായി തേരി തെലവടയായി സവ സത് സവ തവ സവ ചങ്ങയായിയാ സിദ്ധാ പുരുഖാ കിയാ വടയായിയാ തുതുവേണ സിദ്ധി കിനേ നാ പായിയാ കരം മിലേ നാഹി ഠാകര ഹയ്യാ ആഖണ വാളാ ക്യാ വേചാര സിഫതി പരേ തേരേ ഭണ്ഡാര ജിസ് തൂം ദേഹേ തിസൈ ക്യാ ചാര നാനക സച്ച സവാർണ ഹാര ആസാ മഹല്ലാ പഹലാ ആഖാ ജീവാ വിസരേ മര ജാഉ ആഖണ ഔഖാ സാച്ചാ നാഉ.

ദേവ അഷ്ടപതി ജയപ്രസാദ് ശത്തീയമൃത കാഹേ തുഷ്ടാക്കുർക്കോ രഖമനമാഹേ ജയപ്രസാദ് സുഗന്ധത്തൽ ലാഭേ തുസ്കോ സിമൃത് പരമഗത് പാവേ ജയപ്രസാദ് ബസേ സുഖമന്തർത്ഥ സേതി ഹേ സദാമനന്തർ ജയപ്രസാദ് ഗ്രഹസംസുഖ ഭസന ആഠ പെഹർ സമരോത്തി സരസന ജയപ്രസാദ് രാംഗരാസ പൂഗ നാനക സദാത്തി അയ്യത്തെ അമനജോഗ ജയപ്രസാദ് പാഠ പട്ടംബർ ഹഡാവേ തിസേ ത്യാകത്തവർ ലുഭാമേ ജയപ്രസാദ് സുഖ സേജ സുവൈജ മനാഡ് ഭർ താക്ക ജസ ഗാവിജ ജയപ്രസാദ് തുസബ കൗമാന മുക്താക്കോ ദസരസന ബാന ജയപ്രസാദ് തെരു രഹതാ ധർമ്മന സദാ ധ്യായേ കേവല പാര ബ്രഹ്മ പ്രാവജി ജപ ദുർഗേ മാന പാമേ നാനക് പാത സേത്തി കർ ജാമേ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിബലാവത് സരാമ സ്നേഹി ജയപ്രസാദ് തെര ഉല്ല രഹത് മന സുഖ പാവേ ഹർ ഹർ ജസ കഹത് ജയപ്രസാദ് തെരേ സകല ശിദ്ര ഠാക്കേ മന സരണി പർ ഠാക്കുർ പ്രഭ താക്ക ജയപ്രസാദ് തുജഗോ ന പഹുചായ മന സാ സാ സിമരോ ബ്രഭ ഉച്ചേ ജയപ്രസാദ് ഭായി ദുർലഭ ദേ നാനക് താക്കി ഭഗത് കരേ ഹേ ജയപ്രസാദ ഭുഖൻ പഹരിജായ മന്ത് സിമൃത ക്യോ ആലസ കിജായ ജയപ്രസാദ് അസു ഹസ്ത സുഭാരി മന്ത് സിമ്രഭ കോ കഭൂ നാ ബിസാരി ജയപ്രസാദ് ബാഗ് മിലക് തനാ രാഗ് പ്രോയ പ്രഭ പനേ മനാ ജിന തേരീ മന ബന്ത ബനായി ഊഠത് ബൈഠ സത് സേ ത്യായി സേ ത്യായ ജോ ഏക അലഖായ ഇഹാ ഊഹാ നാനക് തേരീ രഖായ ജയപ്രസാദ് കരേ പുന ബഹുദാന മന ആഠ പേര കർത്ത സഗാ ധ്യാന ജയപ്രസാദ് തുമ ആചാര വ്യവഹാരി തിസ് പ്രഭ കോ സാ സാ ചിതാരി

ഗണേ ജഗദീശ ജിയോ ബൺസീരാസ് കടുകട പൂനൻ പരമ്പർഗാസ് അഭിനയ ബൺതാപനായി ജീവ്യാദേഖായി സഹാദ് കർണകരാമൻ സർവകോനാഥ് ആഗ്യാകാരി ബപ്പുര ജിയോ ജ്യോതിസ് ഭാവേ സ്വൈപന്ഥിയോ കബു ഊജ നീച മഹ ബസായ കബു സോഖ ഹർ ഖരംഗ് ഹസായ കബു നേന്ദ്ര ചേന്ദ് വ്യവഹാര കബു ഊബ് ആകാശ പയാൽ കബു ബേതാ ബ്രഹ്മ വിചാര നാനക മിലാമണഹാർ കബു നൃതകരായ ബോപാദ് കബു സ്വയ രഹയ ധനരാത് കബു മഹാക്രോധ ബിഖരാല കബു സർവകീ ഹോ തരവാല കബു ഹോയ ബഹ ബട് രാജാ കബു ഭിഖാരി നീച കാ സാജാ കബു അപ കീർത്തമയ ആവേ കബു ഭലാ ഭലാ കഹാവേ ജ്യോ പ്രഭ രാഖേ തവിഹീ രഹേ ഗുരുപ്രസാദ നാനക സച്ച കഹേ കബു ഹോയ പണ്ഡിത കരേ ബഖയാന കബു മോന ധാരി ലാവേ ധ്യാന കബു താട തീർത്ഥ ശനാന കബു സി സാധക മുഗ്യാന കബു കീട ഹസ്തംഗ ഹോയ ജിയാ അനകജോന ഭർമേ ഭർമിയാ നാനാ രൂജ സ്വാംഗീ ദിഖാവേ ജോ പ്രഭാവേ തേ മന ചാവേ ജ്യോതിസ് ഭാവേ സോയി ഹോയ നാനക ദൂജാ വർണ്ണ കോയ കബു സാസംഗത്തെ പാവേ ഉസ സ്ഥാന തേ ബഹുർ ന ആവേ അന്തരോയ ജ്ഞാൻ പ്രകാശ ഉസ സ്ഥാന ക നഹി മിനാസ് മന്ത നാമ രതേ കരംഗ സദാ ബസേ പാര ബ്രഹ്മ കേ സംഗ ജ്യോ ജല മേ ജല ആയ ഘടാന ത്യോ ജ്യോതി സംഗ ജ്യോ സമാന മിട ഗയ ഗവന പായ വിശ്രാമ നാനക പ്രഭു ഗയ സദ്ഗുർബാന സലോക സുഖീ ബസേ മസുഖീനിയ ആപ നിവാര തലേ ബഡേ ബഡേ അഹങ്കാരിയാ നാനക ഗർഭ ഗളേ അഷ്ടപദീ ജസ്കെ അന്തർരാജ ബിമാന സോ നർക പാതി ഹോവത് സുവാൻ ജോ ജാനേ മേ ജോബനമന്ത സോവത് ബിഷ്ടാ കാ ജന്ത ആപിസ് കോ കർമന്ത കഹാവേ ജനം മരേ ബോ ജോൻ പ്രമാവേ ധന ഭൂമികാ ജോ കരേ ഗുമാൻ സോ മൂർഖന്താ അഗ്യാൻ കര കൃപാ ജസ്കെ ഹൃദയ ഗരീബി ബസാവേ നാനക ഇഹാ മുക്തിയാ ഗേ സുഖ പാവേ ധനമന്തായ കർ കർ ഭാവേ ത്രിന സമാന കാശ സംഗ നാ ജാവേ ബഹു ലഷ്കര മാനുഖ പ്രക്രിയാസ പല പിത്തർ താക്ക ഹോയ ബിനാസ് സപ്തേ ആപ ജാനേ ബലവന്ത ഖിനമേ ഹോയ ജായ പസമന്ത കിസേ നാ ബദേ ആപ അഹങ്കാരി ധർമരായ തിസ് കരേ ഖുവാരി ഗുരുപ്രസാദ ജാക മിട്ടെ അഭിമാന സോജ നാനക ദർഗേ പരവാൻ കോട് കർമ്മ കരേ ഔ ധാരേ സർമ പാവേ സകലേ ബിരധാരേ അനക തപസ്യാ കരേ അഹങ്കാര നർക സ്വർഗ ഫിർ ഫിർ അവതാർ അനുഗ ജതന കര ആത്മ നഹി ദ്രവയ ഹർ ദുർഗേ കോ കൈസേ ഗവായ ആപസ് ഗോജോ പരാ ഗഹാവേ തസേ ഭലായി നികട ന ആവേ സർവകീ രേന ജാഗാ മന ഹോയ കഹു നാനക ധാകീ നിർമ്മല സോയ ജബ ലഗ ജാനേ മുജ്തേ കശ ഹോയ തബ് സ്കോ സുഖ നാഹി ഗോയ ജബ ജാനേ മൈ കിശ കർത്താ തബ ലഗ ഗർഭ ജോൻ മൈ ഫിർതാ ജബ ധാരേ കോ ബൈരി മീ തബ ലഗ നേചല നാഹി ചീത ജബ ലഗ മോഹ മഗന സംഗ വായ തബ ലഗ ധർമ രായ ദേ സജായ പ്രഭു കൃപാതേ ബന്ധന ടൂട്ടേ ഗുരുപ്രസാദ നാനക ഹം ഛൂട്ടേ സഹജ ഘട്ടേ ലക് ഉടത്താവേ തൃപ്തനാ ആവേ മായാ പാശേ പാവായ അനക ഭോഗ വിഖ്യാ കെ കരായ നാ തൃപ്താവേ ഖപ ഗംമരായ ബിനാ സന്തോക നഹി കൗ രാജയ സ്വപ്ന മനോർത്ഥ ബ്രഥേ സബ കാജയ നാവ രംഗ സർവസുഖ ഹോയ ബട് ഭാഗി കിസേ പ്രാപ്ത ഹോയ കർണ കരാവൻ ആപേ ആവ സദാ സദാ നാന ഖർജാ കർണ കരാവൻ കർണേ ഹാസ് കിയാദ് കഹാ ബീചാർ ജസീ ദൃഷ്ട കരേ തേസാ ഹോയ ആപേ ആവ ആ പ്രഭ സോയ ജോ കിശ്കീനോ സ്വപ്നേ രംഗ സപ്തേ ദൂർ സബ ഹുക്കെ സംഗ ബുജ്ജായ ദേഖേ കരേ വിവേക ആപേ ഏക ആപേ അനേക മരെ നാ മിൻസേ ആവേ നാ ജായ നാനക സദീ രയ സമായ ആപ ഉപദേശ സംജയ ആപേ രചയാ സബ കെ സാത് ആപ കീനു ആപന വിസ്താര സബ കശുസ്ക ഉ കർണേ ഹാര ഉസ്തേ പെന കഹ കിശ ഹോയ ധാന്തരന്തരേ കാ സോയ അപനേ ചലതാവ കർണേ ഹാര കൗതാ കരേ രംഗയാ പാര മനമയാ മനമനേ മാഹേ നാനകീ മിന്ദ കഹ നാ ജായ സാത് സാത് സാത് പ്രഭു സ്വാമി ഗുരുപ്രസാദ കനേ ബഖയാനീ

ഇനി മുൽക്ക് രാജഹൻ നിരുക്ത സ്വരൂപ ഹൈ തരിമുക്ത വിപുക്ത ഹൈ പർപുക്ത പ്രഭാഹ സ്വജുഗത സുദാ ഹൈ സദൈവം സ്വരൂപ ഹൈ അപേദീനൂപ ഹൈ സമാഹതോ പരാജ ഹൈ സദാ സർവസാജ ഹൈ

സേവനയായ ഏ ശരീരാമേരിയാ ഹർ തും മെഹ ജ്യോത് രക്ഷീ താതു ജഗമയായ ഹർ ജ്യോത് രക്ഷീ തുദ് ബി താതു ജഗമയായ ഹരയാപേ മാതാപേ പിതാജന ജിയോ പായ ജഗത് ദിഖായ ഗുർ